ഇത് റീമിക്സ് പാഠം. റീമിക്സ് പാഠം വരുകിലേ മേലെ സൗത്ത് റേഡിയോസിന്റെ എക്സ്ക്ലൂസീവ് പഠിപ്പാണ് ഇത്.